0: আদে কুরা কি কি আনলি হা পড়ি খাম মে
1: কাম মুখ দানে
0: পড়ি আইলাম এনে গতি আছে
1: পড়ি হন্দ পড়ি না আদে সিকুরা দে তামা আপে হন্দ প্রবোধ মত ইন্ন ওনি তামাস
0: উদে ওরু মেও তামা অবসরু নামা বড এঙ্গাটা বড্ডাক
1: কিটে কা কেনে নে ওয়াটা
0: ইয়ালোটিকে উদে ইনাং মেসেজ কেলা কিয়েড দেখিলা হালা তিন
1: দাহম কারণ সাকাচা করনদ
0: দেন বলন্দ মে അവയോ വിനോദമെന്ന മത്പാൻ ഇസ്രകര ഗത്തട് ഇസ്രകര ഗന്നോക്കിയാൻ അത കാലി മത്പാൻ ബോത്തലേക്ക് കാണേക്ക് ഗത്തമ ലൊക്കുവട മുഹുത് കരണ്ട വേ വെന്ത ബോത്തലേ പീപ്പുവായി ദം കാലിങ് സീയെ മിലി പണഹെങ് ഉദാഹരി ഗണന്നെ ലോക്കലേക്ക് കോഹമത് ഗണം ഗീല്ല ഫൊറീനക്ക് ഇട സാപേക്ഷോ ഇതിൻ ഗണയനെ കാണുന്നേ എക്ദാസ് സമസ്യ അണു ഹതവിതര വെനക്കാൽ ലോകേ മിനിസു ഹിതാകന ഹിട്ടിയ വോഡ്കാ ഹെദിന്നെ റഷ്യാവേ ഹരി പോളന്തേ ഹരി കിയല വോഡ്കാ കിയന്നെ മോനോദ മേ അപി മത്പാൻ ഗന കഥാ കര സമഹര ഹസ്ബൻഡ്ല മോനോ
1: വോഡ്കാ
0: മോനോദ വോഡ്കാ കിയ വോഡ്കാ കിയല ദീനോ
1: മമ ദാന മമ ദാ ഗഹന്നെ കിയ വോഡ്കാ കിയന മോനോദ കിയല
0: ഓ സിയവസ് ഗാനക് പർണ റെസിപ്പി വലിൻ സീതല ദേശഗുണയക് തിയന ഈ രടവല ഹെദിന വോഡ്കാ വലട കാടവത് അഭിയോഗ് കരന്ന ബേ കിയല ഹെമോം വിശ്വാസ കര ഹെബൈ എക്കപാട്ടമ ലോകേ സുപിരിമ ബാർവല റാക്ക ഉടട അമുതു ബോതലയക്കാവ ഈ ബോതലെ ഗഹല തിബുന പ്രൊഡക്ട് ഓഫ് ഫ്രാൻസ് കേല ഫ്രാൻസേ നിഷ്പാദിതായി ഔർദു പഹക്കാണ കലിൻ മേ ഫ്രാൻസ വോട്ട്കായിക അമേരിക്കാവേ അങ്കയ്ക്ക് പ്രീമിയം വോട്ട്കായിക ബവട പത്തേനു അനി തോട്ട്ക വൾട്ട വട ദെഗുണയ ഗണം ഗുണത് മിനിസ്സു മേക പിസ്സു എങ് വഗി ഗന്ന ഗത്ത അന്തിമേന്ദി മേ ബ്രാൻഡ് എക ഡോളർ ബില്യനേകട വട വട്ട സമാഗമക് മേ ഗണ്ട് പ്ലാൻ കര പുതുമിക്കാൻ മേ വോട്ട്ക ബ്രാൻഡ് പടം ഗണിത് ഇയാളട്ട് ഇയാളിമ കിയല എക്കമ ഇക്ക വോട്ട്ക പെരണ ഫാക്ടറി അക്ക തിബുനെ മേ തമായി ലോക പ്രകട നമ കിയാണ് ഓകൊള്ളുത് ഗണ്ണോ മേക്ക് ലോകേ മിനിസ്സുങ്ങ മാർക്കറ്റിംഗ് വലിൻ അല്ലല അന്തല വോട്ട്ക വലിൻ ഡോളർ ബില്യൻ ദെക്കക മഹാവ്യാപാര ഗൊണനകപ്പു ലോകേ വിശിഷ്ടതമ മാർക്കറ്റിംഗ് കഥാവകന മീ കിയാണ്ടാവി എക്ദാ സമസ്യ അണുഗണങ്ങൾ അമേരിക്കാവേ ഹിട്ടവു മത്പാൻ ഗെന്നുണ വിലന്തെക്കുണ സിഡ്നി ഫ്രാങ്ക് യാ മാറദയാക് നിരീക്ഷണേ കല മിനിസ്കു മിനിസ്സു വോട്ട്ക മാട്ടിനി ക്യൂത് കുഹമ്മദ് വോട്ട്കവളുടെ കിസിമ ഇതിഹാസയാക് നെത്തി ഫ്രാൻഷേ വകേ റട്ടക്കിൻ വോട്ട്കായ കഥനോ കിയാന്നെ ഏകാലി ഹെട്ടിന മഹാ പിസ്സുവാക് ഓ എയാ ഗത്തു ഈ അമുതു തീർന്ന് തുണക് നിസാ തമായി മേ കഥാ വിനാശ് വെയിൻ എയാ തീർന്നേകള വോട്ട്കായ ഫ്രാൻഷേ ഹദാൻ അനിത് വോട്ട്ക ഡോളർ പഹാലവട്ട വിക്കിനെത്തി എയാ എയാഗി വോട്ട്കായ മീല ഡോളർ തിയാക് കല കിസിമ അഡ്ഡെക്കാക് നോദാ മേ വോട്ട്കായ ലോകേ തീർന്ന സുപ്രീമ ബാർവൾട്ട് തെമ്മ ഇതിഹാസേ നത്തങ് ഒയ പെണുമ വിക്കുണാൻ ഇതിഹാസയാക് നെത്തിയേക്ക് പെണുമ വിക്കുണന്ന് കിയെന്ന പണിവിടെ ആ ലോകിട്ട് തുന്ന സിഡ്നി തന്നോ അതെ റുസിയായ വോട്ട്ക ഇതിഹാസേ ക്യാപ്പിന്ന ബേ ഏഹിന്ദ യാക്ക് ബ്രാൻഡേക്ക് പർണ വോട്ട്കാക്ക് വിധിയുടെ നെവി അലുത് സുപ്പിരി വോട്ട്കാക്ക് വിധിയട്ട് മാർക്കറ്റ് കല മിനിസ് സല്ലി തുന്നേ വോട്ട്കായകട നെവി ഏകിൻ ലബിന് തത്വട്ട് ബോത്തലെ ഹെഡയമ മാറായി ബോത്തലെ വീതുരുവ് മീതുമ ബെന്നില വകി ഹരി ഏകിൻ പിരിസുന്നു കമ്പെന്നു ഫ്രാൻഷേ നമനിസ സുപ്രി ബ്രാൻഡ് വകേ മിനിസ്സുണ്ട് സിഡ്നി ക്യൂവാ മേക്ക് മമ വോട്ട്ക ഇക്ക ഫ്രാൻഷേ ഹദല ഏക ലോകീയ ഗണാൻ വോട്ട്കായ്ക്കമ കരണോ ഏക ഗണാൻ ഇക്ക ഉണഹമ മിനിസ്സു കൊഹമത് ഏക ഗണ്ണോ ഓ മേ സെല്ലമ മനോവിദ്യാത്മകായി ഹിംഗകമ ഹരഹ വടിനാകമ ഹദന്നത് മേ ആയിക്കന ഗത്ത മേ ബോതലയ കൊഹേവത് ലേസിയം ഗണ്ണനെ സുപ്രി തങ്ങോള വിതറായി തിപുണി സുപ്രീമ നൈറ്റ് ക്ലബ് വല്ല വിതറായി തിപ്പി കോടിപതിയോ അതിന് ഹോട്ടൽ വല്ല തിപ്പുണി ഇതേ മേ ഹൊന്നമ തന്നെ മേക മാർക്കറ്റ്
1: കറ്റ് പാസ്
0: വിക്കുണുവേ മേ ബാണ്ട് ഇനിവി വോട്ട്ക വല്ല ലുക്കു രസവിന സക്നേ ഹെബൈ മിയാ അപ്പി വോട്ട്കായക്ക് മില്യന വാറയാ പെരണമാകിയല ഈ ബോത്തലേ ഗഹുവ ഈ ബോത്തലേ ഗഹുവ മില്യന വാറയാ പെരണമാകിയല පිස්සු හැදි ඩිස්ටිල්ඩ් ගැල්තින් ඩබල් ඩිස්ටිල් කියල ලංකාවේ බෝතල් වල එහෙම ගහලා
1: තියෙනවා
0: දෙවරක් පෙරන ලද
1: හා හරි හරි හරි
0: හරි ඔය වගේ මෙයා බෝතලේ මේ බෝතලේ වීදුරුව පවා වෙනස් වෙනම ලෙවල් එකකින් හිතල ප්‍රමිතිය ප්‍රමිතිගත වීදුරුව ගත්තා ඉතින් ඔන්නෝම තමයි මෙයා ඔය බ්‍රෑන්ඩ් එක හැදුවේ මොකද්ද බ්‍රෑන්ඩ් එක කියලා කියන්න බෑ ලංකාවේ තියෙන වොඩ්කා එක ඔන්නෝමයි මාකට් එක අල්ලන්නේ මිනිස්සු
1: බලන්න ඉතින්
0: ඔය දැන් අපිට ඔය වොඩ්කා බොන්න සල්ලි නෑ කියේ අපේ අතේ තියෙන ගානකට අපි පොඩි ඔය මේ මිලිග්‍රෑම් මෙච්චරයි හවසට ත්‍රීල් පාක් කියලාකට ගිහිල්ලා පොඩියට කෑල්ලක් අරගෙන ඒක පාවිච්චි කරලා ඉතින් ඔන්න වොඩ්කා බිව වගේ ඉන්න ලෙවල් එක ලෙවල් එක මේන්ටේන් කරනවා ඔය අපි දන්න රට මේකට ජාතික වැඩසටහන වොඩ්කා කියලා කියන්නේ ලොකු ලොකු අය ලොකු ලොකු තැන්වල තත්ත්ව පෙන්වන්න බිව්වට ඇත්තටම ඔය කිසිම තත්ත්වයක්
1: නැහැ
0: මත්පැන් පාවිච්චි කරන කිසිම කෙනෙක්ට එහෙම තත්ත්වයක් නැහැ හරි ආරූඪ කරගන්න ඕනේ නැහැ මල්ලි මේක පොඩ්ඩක් ගහලා බලන්න වෙනම ලෙවල් එක මල්ලි නිකන් පාවෙනවා වගේ එහෙම කිව්වට ඔය විනාශ කරන්න වාගේ ජීවිතේ
1: අහුවෙන්න එපා
0: රටම එකට ජාතික වැඩසටහන විෂ මද්‍රව්‍ය වලින් තොර ශ්‍රී ලංකාවක් වෙනුවෙන් මේ වෙලාවේ රටම වැඩ කරන වෙලාව ඔයාටත් මේකේ කොටසක් තියනවා කරා
1: දෙමව්පියන්ගේ ගුරුවරුන්ගේ එතකොට යාළුවන්ගේ වගේම මාධ්‍යක හැටියට අපෙත් හැම පුරවැසියෙක්ගේම වගකීමක් තමයි මේ මද්‍රව්‍ය වලින් කට්‍යව බේරගන්න. එහෙමත් නැත්නම් ජාවාරම් බෙදාහැරි මේ ඕනම දෙයකින් මේ මද්‍රව්‍ය කියන නම ගෑවෙච්ච හැම තැනකින්ම ඒවකින් බේරගන්න අපේ අසල්වාසීන්ට අපේ ළඟම ඉන්න කට්‍යට අපේ සහෝදර සහෝදර වෙන්න පුළුවන් මේ ඕනම කෙනෙක්ව ගලව ගන්න අපිට පුළුවන් වෙන්න ඕනේ. ඔයාලට කරන්න තියෙන්නේ 19:27ට කෝල් එකක් දෙන එක විතරයි.
0: 9:14 අපි අලුත් පැයක ඉන්නේ. මේ පැයදි මතක් කරනවා ඒකේක විනාශ වෙනේවට සල්ලි වියදම් කරන්න රෙඩිය. වෙන තැනක සල්ලි ආයෝජනය කරන්න. පොඩි ආයෝජනයක් කරන්න. මාසෙට දවස්වල ලොතරැයි ගානේ දවස් 10ට ලොතරැයි. කීය? 40 ගාන වියදම් කරොත් කීය? 400යි. මාසෙට දවස් 30යි. 1300යි. ලොටරියක් හැදුනොත් කොහමද?
1: ඒක.
0: සිගරට් ටැබ් බොන සල්ලි වලින් ලොටරි දෙකක් ගන්නවා. ආ
1: ආයෙත් බොන්නවත් හිතේදනේ
0: ජාතික ලොතරැයි මණ්ඩලය ඔයා දන්නවා මේ දවස්වලත් සුපිරි කෝටිපතිය ලක්ෂපතිය බිහි කරනවා විශේෂයෙන්ම කෝටිපතිය මේ 2026 මේ ගෙවිච්ච මාස 6ට 7ට සෑහෙන ප්‍රමාණය කෝටිපතිය ලක්ෂපතිය 50කට ආසන්න පිරිසක් මේ වෙනකොට බිහි කරලා තියෙනවා ලේසි නේ ඔයාට පුළුවන්කමක් තියෙනවා නම් රුපියල් 40ක් වියදම් කරලා ලොටරි එකක් ගන්න.
1: ඉතින් මේ පුංචි රුපියල් 40 ඔයාට දිනුමක් තිබුණත් නැතත් රටේ සංවර්ධන කාර්ය වෙනුවෙන් ඔයා දායකත්වයක් සපයනවා. ටිකක් කියන්න. රජයේ ඒකාබද්ධ දරුමුදල කෘෂිකර්ම අමාත්‍යාංශයේ සෞඛ්‍ය රණවිරු එවැගේම ක්‍රීඩා ශ්‍රම වාසන වකුගඩු මෙන්න මේ වගේ කාර්යයන් රැසකට ඔයා දායකත්වය ලබා දෙනවා මේ පුංචි රුපියල් 40.
0: උදේ 9:15 වෙලාව.

0: 97.7 Lakhana Radio ITN.
1: വയസ്സിട്ട് ഗ്യാത്ത് ഹൗസിട്ട് ഗിതറ കിട്ടെ ഹൗസിട്ട് ഗിതറിയാനേ ഗതമായി അമാറുമ്പം വേണ്ടി.